0: നാളെ ചൊവ്വ ചെപ്പലാക്ക 10 ഗണ്ടേക്ക് മടിക്കേരിയുടെ പക്ക ക്യാപിറ്റൽ വില്ലേജിൽ നന്ദിനോണ്ട യു നാച്ചപ്പ എങ്ങടെ മുന്താളത്തനത്തിൽ നടത്തുക. കുർഗ് മാർക്സ്മൻ വിരാജ്പേട്ട എങ്ങടെ ആദനെല്ല് കാലോതിരനൊക്കെ നടപ്പ കയ്യിൽ പൊതുന മെരമാരിപ്പത്ത് 12 കാലത്തിൽ തങ്കെബൊടി വെപ്പ പൈപ്പൊട്ടിന സെപ്റ്റംബർ 3 മജ്ജന 2 ഗണ്ടേക്ക് വിരാജ്പേട്ട ജൂനിയർ കോളേജ് പറമ്പിൽ നടത്തുവന്ന് മാർക്സ്മെൻ്റെ അധ്യക്ഷങ്ങളാണ് ഡോക്ടർ എം സി കാര്യപ്പാരി ചുറ്റിത്ത് ഇരാതെയുള്ള കളിക്കാരായി പൈപ്പോട്ടിൽ കൂടിയാടലോ ഏറെ മാഹിത്തിക്ക് 8317 3979 7184 ഈ നമ്പർക്ക് സമ്പർക്കമാടലോ. കളിമട വക്കത്തര ആദനയിൽ സംബന്ധ അടക്കുക പൈപ്പോട്ടിന് അക്ടോബർ 12 പന്നംപേട്ടെ കൊടവ സമാജത്ത് ഏർപ്പാട് മാടിത്ത് കൂടിയാടുവ വക്കത്തണ്ടക്കാര സെപ്റ്റംബർ 15 പന്നംപേട്ടെ കൊടവ സമാജ കച്ചേരിയിൽ പെത നൊന്തണി മാടിയവലു. ഏറെ മാഹിത്തിക്ക് 9845 6764 ഈ നമ്പർക്ക് സമ്പർക്ക മാടിത്ത് കേട്ടറിഞ്ചവലു. വാർത്താ പിന്നെ സാർവജനിക സമ്പർക്ക ഇലാഖ രാധനയിൽ ബാപ്പുജി പ്രബന്ധ സ്പർദന രാഷ്ട്രപിത മഹാത്മാഗാന്ധി ജയങ്കട 157 പുട്ടിന നമ്മര മാറിപ്പത്ത് ഏർപ്പാട് മാടിത്ത് ഹൈസ്കൂള് പദവി പൂർവ പദവി സ്നാതകോത്തര പദവി ഈ വിഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 8 സ്കൂള് കോളേജിൽ പൈപ്പോട്ടി നടത്തിയിട്ട് സെപ്റ്റംബർ 10 വാർത്താ പിന്നെ സാർവജനിക സമ്പർക്ക ഇലാഖയ്ക്ക് പ്രബന്ധത്തിന് ഒപ്പിച്ചിടുവാനൊക്കെ സംബന്ധപ്പെട്ട ഇലാഖരാധികാരിയ്ക്ക് ജില്ലാധികാരി എസ് ജെ സോംശേഖർ അറിയിച്ചിട്ടിത്ത്. കൌശല്യാഭിവൃദ്ധി ഉദ്യമശീലത്തെ പിന്ന ജീവനോപായ ഇലാഖ പിന്ന ധാരവാടത്ര കർണാടക ഉദ്യമത്തശീലാഭിവൃദ്ധി കേന്ദ്ര ജില്ലാ കൈകാരിക കേന്ദ്ര മടിക്കേരി എങ്ങടെ കൂടുകൂട്ടത്ത് ജില്ലയിൽ സ്വന്ത ഉദ്യമ സുർമാടുവക്ക് ഇരാതെയുള്ള പമ്മക്ക അഭ്യർത്ഥിയക്ക് 10 ഉദ്യമത്തശീലത്ത അഭിവൃദ്ധി തരബത്തി കാര്യക്രമം നടപ്പ. ഈ കാര്യക്രമത്തിൽ 21 ഭയത്താണ് 10 ക്ലാസ് പാസാന ഇരാതെയുള്ള അഭ്യർത്ഥിയ സെപ്റ്റംബർ 3 അർജുന ജന്റി നിർദ്ദേശകങ്ങട കച്ചേരി സിഡാക് ജില്ലാ കൈകാരിക കേന്ദ്ര മടിക്കേരി ഇല്ലിക്ക് ഐക്കോലു. ഏറെ മാഹിത്തിക്ക് ജന്റി നിർദ്ദേശകങ്ങട കച്ചേരിക്ക് പോയിട്ട് അറിഞ്ചവലോന്ന് സിഡാക് സലഹകാരങ്ക അറിയിച്ചിട്ടിത്ത് ഇല്ലിക്ക് സുദ്ധി സമാചാര തീന്തത്ത്.
1: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್.
2: ಫರ್ನಿಚರ್ಗಳ ಮೇಲೆ ಅಚ್ಚರಿ ಮೂಡಿಸುವ ಅತಿ ಕಡಿಮೆ ಬೆಲೆಯೊಂದಿಗೆ ಓಣಂ ಮೆಗಾ ಡಿಸ್ಕೌಂಟ್ ಸೇಲ್ ಆರಂಭಗೊಂಡಿದೆ ಸುನಿತಾ ಫರ್ನಿಚರ್ನಲ್ಲಿ. ಸೌತ್ ಇಂಡಿಯಾದ ಎಲ್ಲಾ ಕಡೆ ಫ್ರೀ ಡೆಲಿವರಿ, ಸುಲಭ ಕಂತಿನ ಇಎಂಐ, ಅತ್ಯುತ್ತಮ ಕ್ವಾಲಿಟಿಯಲ್ಲಿ ಫರ್ನಿಚರ್ಗಳನ್ನು ಖರೀದಿಸಲು ಬನ್ನಿ ಸುನಿತಾ ಫರ್ನಿಚರ್ ಉಳಿಯಲ್ ಇರಿಟಿ ತಾವಕ್ಕರ ಕಣ್ಣೂರು.
3: ಮುಳಿಯಾ ಸಿಲ್ವರ್ ಮ್ಯಾರಥಾನ್ 2026 9 ಮೆಗಾ ಸಿಲ್ವರ್ ಉತ್ಸವ ಜೂನ್ 15 ಸೆಪ್ಟೆಂಬರ್ 14 ₹5,000 ಮೇಲ್ಪಟ್ಟ ಖರೀದಿಗೆ ಅತ್ಯಾಕರ್ಷಕ ಬಹುಮಾನಗಳು. ಹಳೆಯ ಬೆಳ್ಳಿಯ ಆಭರಣಗಳನ್ನು ಎಕ್ಸ್ಚೇಂಜ್ ಮಾಡುವ ಅವಕಾಶ. ಎಲ್ಲಾ ಸಂದರ್ಭದಲ್ಲೂ ಸೈ ಎನಿಸುವ ಕಲೆಕ್ಷನ್ಸ್. ಮುಳಿಯಾ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮುಳಿಯಾ ಸಿಲ್ವೇರಿಯಾ, ಮಡಿಕೇರಿ, ಗೋಣಿಗುಪ್ಪಲು, ಸೋಮವಾರಪೇಟೆ, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ನೆಲ್ಯಾಡಿ, ಬೆಂಗಳೂರು.
4: ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಾಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ಇರಿಟ್ಟಿ.
5: ಕರ್ನಾಟಕದ ಅತ್ಯುತ್ತಮ ಡೀಲರ್ ಆಗಿರುವ ಮಹೀಂದ್ರ ಮತ್ತು ಮಹೀಂದ್ರ ರವರ ಅನಂತ್ ಕಾರ್ಸ್ ಈಗ ಅರಮನೆ ನಗರಿ ಮೈಸೂರಿನಲ್ಲಿ ತೆರೆದಿದೆ. ಪ್ಯಾಸೆಂಜರ್ ಎಲೆಕ್ಟ್ರಿಕ್ ಕಾರ್ಸ್ ಮತ್ತು ಕಮರ್ಷಿಯಲ್ ವೆಹಿಕಲ್ಸ್ ಗಳ ಅತ್ಯಾಧುನಿಕ ಶೋರೂಮ್ ಮತ್ತು ಸರ್ವಿಸ್ ಸೆಂಟರ್ ಇವೆಲ್ಲವೂ ಮೈಸೂರಿನಲ್ಲಿ. ಬನ್ನಿ, ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಮಾಡಿ ಅನಂತ್ ಕಾರ್ಸ್.
6: ಮನೆ ಕೆಲಸ ಆಲ್ಮೋಸ್ಟ್ ಕಂಪ್ಲೀಟ್ ಆಯ್ತು, ಟೈಲ್ಸ್ ಮಾತ್ರ ಡಿಫ್ರೆಂಟ್ ಡಿಸೈನ್ ಅಲ್ಲಿ ಇರಬೇಕು. ಎಲ್ಲಿಂದ ಪರ್ಚೇಸ್ ಮಾಡೋಣ?
7: ಅದಕ್ಕೆ ತಾನೇ ಇರಿಟಿಯಲ್ಲಿ ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ ಇರೋದು. ಅಲ್ಲಿ ನಮಗೆ ಬೇಕಾದ ಯಾವುದೇ ಬ್ರ್ಯಾಂಡ್ ನ ಟೈಲ್ಸ್ ನ 250 ಅಧಿಕ ಡಿಸೈನ್ ಸಿಗುತ್ತೆ. ಅದಲ್ಲದೆ ಮಾರ್ಬಲ್ಸ್, ಗ್ರಾನೈಟ್ಸ್, ಸ್ಯಾನಿಟರಿ ಐಟಮ್ಸ್ ನ ಬಹುದೊಡ್ಡ ಕಲೆಕ್ಷನ್ಸ್ ಇದೆ. ಎಲ್ಲವೂ ಕೈಗೆಟುಕುವ ಬೆಲೆಯಲ್ಲೇ ಸಿಗುತ್ತೆ.
6: ರೀನಾ ಟೈಲ್ ಗ್ಯಾಲರಿ, ಉಳಿಕಲ್ ರೋಡ್, ಇರಿಟಿ.
8: ಮದುವೆ ಹಾಗೂ ಇನ್ನಿತರ ಸಮಾರಂಭಗಳ ಬಟ್ಟೆಗಳಿಗಾಗಿ ಬನ್ನಿ ಸೆಂಚುರಿ ಫ್ಯಾಷನ್ ಸಿಟಿ ಇರಿಟ್ಟಿ, ತಲಶೇರಿ, ಕಣ್ಣೂರ್, ಪಯ್ಯನೂರ್, ಶ್ರೀಕಂಠಪುರಂ, ಸುಲ್ತಾನ್ ಬತ್ತೇರಿ, ಮಾನಂದವಾಡಿ, ತಳಿಪರಂಬ.
9: ರೈತ ಬಾಂಧವರೇ, ಪೊನ್ನಿಮಾನಿಸ್ ನಲ್ಲಿ 1 KVA ಇಂದ 10 KVA ವರೆಗಿನ ಪೆಟ್ರೋಲ್ ಹಾಗೂ ಡೀಸೆಲ್ ಜನರೇಟರ್,
10: ಸ್ಟಿಲ್, ಹಸ್ಕವರ್ಣ, ಹೋಂಡಾ, ಓಲಿಯೋಮ್ಯಾಕ್ ಇತರ ಎಲ್ಲಾ ಕಂಪನಿಗಳ ಮಷಿನರಿ ಹಾಗೂ ಬಿಡಿಭಾಗಗಳ ಸೇಲ್ಸ್ ಅಂಡ್ ಸರ್ವಿಸ್ ಲಭ್ಯ. ಅಗತ್ಯ ಮಾಡುವ ಟಿಲ್ಲರ್, ನಾಟಿ ಮಾಡುವ ಮಷೀನ್ ಹಾಗೂ ಡ್ರಮ್ ಸೀಡರ್, ವುಡ್ ಚಿಪ್ಪರ್ ಮಷೀನ್,
9: 80 ಸ್ಪ್ರೇಯರ್ ದೋಟಿ ಲಭ್ಯವಿದೆ. ಲಿಥಿಯಂ ಬ್ಯಾಟರಿ ಚಾಲಿತ 300 ಹೆಚ್ಚು ಉಪಕರಣಗಳ ಪ್ರಯೋಜನವನ್ನು ಪಡೆದುಕೊಳ್ಳಬಹುದು.
10: ಸಂಪರ್ಕಿಸಿ
9: ಪೊನ್ನಿಮಾನಿಸ್, ಕೈಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲ್ ಮತ್ತು ನಾರ್ತ್ ಕೊಡಗು, ಮೇಕೇರಿ. ಕಾಲ್ 8722044039.
11: ಸರ್ವರನ್ನು ಬೆರಗುಗೊಳಿಸುವ ಡಿಸೈನ್ಸ್ ನಲ್ಲಿ ಡೈಮಂಡ್ ಆಭರಣಗಳಿಗಾಗಿ ಲಿಯೋ